അവതമായിട്ടാണ് ഭർത്താവ്. അത് പിന്നെ അട്ടയപ്പായ ജനമൻ കെമിട്ടേ സാധുക്കെ പൂർണ്ണോപദേശേ പോകാനേ പോയ ബസ്യാമത്തെക്കാനും കൃപാതാരി സാധു സംഗതപ്നാമുരാരി തേതുപായ ജുക്കെ പ്രം ഗാവന സുന്നാനുകരാജ സർവന്ദർ ഗുണ

ജഗലേ ജേതിസ്നദർന ആവൈ താവാതന പുച്ഛകേ കീട്ട അന്തർ കീട്ട കര ദോഷി ദോഷ തരേ നാനക നിർഗുണ ഗുണ കരേ ഗുണവന്തയാ ഗുണ ദേ തേഹാ കോയേ ന സുജ്ജൈ ജേതിസ് ഗുണ കോയേ കരേ സുണയാ സിദ്ധ പീർ സുരനാഥ സുണയാ

സർവം കർത്താ സർവം പ്രാണം സർവം ധരാനം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുഗുതാ സർവം ഭൂതാ സാവല ശാന്ത ത്വാ പ്രസാദ നമോ നർക്കനാശേ സദൈവം പ്രകാശയ നംഗം സ്വരൂപേ അപംഗം വിഭൂതേ പരമാർത്ഥം പരമാർത്ഥേ സദാ സർവസാധ്യേ അഗാ സ്വരൂപേ നിർബാധ വിഭൂതേ അനംഗി അനാമേ തൃഭംഗി തൃഗാമേ നൃഭംഗി സ്വരൂപേ സർവംഗി അനുപേന പുത്രേന പുത്രേന സത്രേന മിത്രേന താത്തേന മാതേന ജാതേന പാത നിർസാക്കം ശരീക മിത്തോമിക സദൈവം പ്രവാഹ ആജാഹ ആജാഹ ഭഗവതി ശാന്ത ത്വാ പ്രസാദ കെ ജാഹിർ ഹസൂർ ഹൈ കെ ഹാജർ ഹസൂർ ഹൈ ഹമേശുൽ സലാം ഹൈ സമസ്തുൽ കലാം ഹൈ കെ സാഹിബ് ദിമാഗ് ഹൈ കുസനുൽ ചിരാഗ് ഹൈ കെ കാമൽ കരീം ഹൈ കെ രാജ ഗ്രഹീം ഹൈ കെ റോജി ദഹന്ദ ഹൈ കെ രാജ ഗ്രഹന്ദ ഹൈ കരീമുൽ കമാല് ഹൈ കുസനുൽ ജമാൽ ഹൈ ഗരീമുൽ ഖരാജ ഗരീബ് നിവാജ ഹൈ ഹരീഫുൽ ശിഖാന ഹൈ റാസുൽ ഫിഖാന ഹൈ കലങ്കം പ്രണാസ ഹൈ സമസ്തുൽ നിവാസ ഹൈ അഗഞ്ജുൽ ഗരീമ രജായ രഹീം ഹൈ സമസ്തുൽ സുബാഹ് കെ സാഹിബ് കരാ ഹൈ കെ നർക്കം പ്രണാസ ഹൈ ബഹസ്തുൽ നിവാസ ഹൈ കെ സർവൽ ഗവന ഹൈ മേസുൽ റവന ഹൈ തമാമൽ തമീജ സമസ്തുൽ അസീസ ഹൈ പരം പരമീസ സമസ്തുൽ അദീസ ഹൈ അദേശുൽ അലേഖ മേസുൽ അപേഖ സമീനുൽ സമാഹ അമീകുൽ ഇമാ ഹൈ കരീമുൽ കമാല ഹൈ ജുറത് ജമാൽ ഹൈ കെ അചലം പ്രകാശ കെ മിത്തോ സുബാസ ഹൈ കെ അജബ് സ്വരൂപ ഹൈ കെ മിത്തോ വിഭൂത ഹൈ കെ മിത്തോ പ്രസാഹ കെ ആത്മ പ്രഭാ ഹൈ കെ അചലം അനംഗ കെ മിത്തോ അഭംഗ മദ്ഭാര ശാന്ത പ്രസാദ മൻ മൻ പ്രണാമ ഗുരു നമദാ